എന്നെ തേച്ചുകരാ. അവർ സമൂഹത്തിൽ എനിക്ക് നിത്യ മഹിഴ്ചി പേരിൻപമുണ്ട്. അവർ സമൂഹത്തിലെ കാത്തിരുങ്ങ കത്തർ നിശ്ചയം കാര്യങ്ങളെ വായിക്കുക ചെയ്യുവാൻ.